0: This is DW News, and these are our main stories. Nepali officials have warned people to move to high ground as river levels rise days after devastating floods and landslides that killed more than 700 people, with some 3,000 still missing. The Nepali army has sent an air pipe into a hydropower tunnel where around 100 workers are believed to be trapped. In the Chinese Himalayas, rescue work has been complicated by the risk from new lakes formed by glacier debris. Early results from Iceland's referendum show a narrow majority has voted against resuming negotiations to join the European Union. Just over 52% have voted no, with most district results counted. Iceland's government was seeking to resume talks with Brussels, calling the chance to become a member of the bloc a now-or-never moment. But opponents campaigned on concerns about independence and control over fisheries. In Switzerland, a shooting at a rave music event has left at least one person dead and several injured. Police said they were still looking for the suspect shooter, with the hunt extending across the German border. The event was being held at a horse racing track in the Swiss canton of Aargau, west of Zurich.
1: Look at these lovely green chilies. Oh, you can't see them? Well, neither can I. This is probably the 10th plant that I've killed. It's almost impossible to grow anything here. The soil is poor, the water is hard, and the salinity doesn't help. But if it were up to me, I'd grow enough right here for at least my salads and my chutneys. And that got me thinking, what will it actually take to grow more of our own food?
2: After school, 8-year-old Keetana heads straight to her vegetable garden. She grows chilies, okra, and eggplant. But she can't do it alone.
3: കുളി പോകുമ്പോൾ അച്ഛൻ ആയിരിക്കും വെള്ളം ഒഴിക്കുക. പിന്നെ ഇതൊക്കെ നടുന്ന ദിവസമൊക്കെ പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് കോഴിവെള്ളമൊക്കെയാണ് ഇടുന്നത്. പിന്നെ ചില ചെടിയിലൊക്കെ ഇങ്ങനെ ഈ പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ട് വേസ്റ്റ് വരുന്ന അതും കൊണ്ട്.
2: The village of Kanjikuri in the southern Indian state of Kerala. Virtually everyone here grows vegetables and is self-sufficient. They farm organically, without chemical fertilizers or pesticides. The way these 9,000 families have worked together to build a local food system could serve as a model for other regions as well. Every pot and every kitchen garden and backyard is used for growing vegetables.
4: അത് നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് തന്നെ എടുത്ത് കഴിക്കും. അത് അതാണ് നമുക്ക് ആവശ്യം, വിഷമില്ലാത്ത ഭക്ഷണം. നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുക, അത് ഒരു പ്രത്യേകത.
2: But it wasn't always this way. In the 1990s, Kanjikuri depended heavily on vegetables brought in from other states, often grown with chemical fertilizers. In order to strengthen food security and improve people's diets, the local council proposed a different approach. It began encouraging families to grow organic vegetables in whatever space they had.
5: നമ്മുടെ പഞ്ചായത്ത് എന്ന് വെച്ചാൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ വാർഡുകളിലും അയൽക്കൂട്ടങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ആ അയൽക്കൂട്ടങ്ങൾ വഴി ഒരു ദിവസം പച്ചക്കറി വിത്തുകളും വളങ്ങളും കൊടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ ചെയ്യേണ്ട ലഘുലേഖകളും കൊടുത്തുകൊണ്ടാണ് കൃഷി ആരംഭിച്ചത്. അതിൻ്റെ പ്രതിഫലനമാണ് എല്ലാ ആളുകളും ഇപ്പോൾ എല്ലാ വീടുകളിലും ഏതെങ്കിലും രീതിയിലുള്ള പച്ചക്കറികൾ ഉണ്ട് എന്നുള്ള കാര്യം സംശയമില്ല.
2: One of the first challenges the community faced was turning poor soil into fertile ground. What Kanjikuri achieved has earned the respect of agricultural experts.
6: When we look at the soil in these areas, we can really see that it is, it is a sandy soil. So the problem is this with this sandy soil is that it doesn't retain water. It is infertile. So just we can imagine the effort that is required to turn it into really cultivable form.
2: An effort that required innovative ideas. 72-year-old spinach farmer Pushpajanan learned to improve soil fertility, retain moisture, and manage excess water.
7: നമ്മൾ ചെയ്യുന്നത് കുമ്മായ ഇടലാണ്. കുമ്മായത്തിന്റെ പുറത്ത് കോഴിവളം ഇങ്ങനെ ഇട്ടു. കോഴിവളത്തിന്റെ പുറത്ത് എല്ലുപൊടിയും കൂടി തുളിയിട്ട് ഈ സൈഡിലുള്ള മണ്ണ് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ വരമ്പുണ്ടാക്കും. അതിൻ്റെ പുറത്താണ് ട്യൂബ് ഓടിച്ചിട്ട് ഷീറ്റ് ഇട്ടിട്ട് മൾച്ചിങ് ഷീറ്റ് ഇട്ടിട്ട് പിന്നെ നട്ടാൽ മതി. നട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചെയ്യണ്ട.
2: But turning sand into fertile soil was only the beginning. Now there's another major challenge, climate change, which makes farming increasingly unpredictable. Here too, more good ideas are needed. Farmer Udayappan found a way to keep farming his small patch of land even when the water rises.
5: ഈ ട്രെമ്മുകളാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതുകൊണ്ട് ആ വെള്ളത്തെ അതിജീവിക്കുന്ന വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ട്രെമ്മിൽ കൃഷി ചെയ്യുന്നത്. കാരണം ട്രെമ്മിൽ കൃഷി ചെയ്യുന്ന വെള്ളത്തെ ഒരു പരിധിവരെ അതിജീവിക്കാനും അതോടൊപ്പം തന്നെ ഇതിലിടുന്ന വളങ്ങളെല്ലാം ആ ട്രെമ്മിൽ തന്നെ സുരക്ഷിതമായിരിക്കുന്നതുകൊണ്ട് യാതൊരു കാരണവശാലും കൂടുതൽ വളങ്ങൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇത് കൃഷി ചെയ്യാൻ സാധിക്കുന്നു.
2: For years, farmers here sold their vegetables along the national highway. But construction work disrupted access to the roadside shops. Sujit came up with the idea of a vegetable van to take the market to the people instead. He brings fresh produce closer to urban households where he can count on a steady customer base.
8: ഈ കുഞ്ഞുകുഞ്ഞു ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എറണാകുളത്ത് ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു ആവേശം ഉണ്ടല്ല, അത് വലിയൊരു മോട്ടിവേഷൻ ആണ് എനിക്ക് നൽകുന്നത്.
2: And the response is overwhelming. At the district administration complex in Ernakulam, about 60 kilometers north of Kanjikuri, customers regularly gather around the van, eager to snap up the vegetables before they sell out. For many, the produce has become synonymous with freshness, quality, and reliability.
9: കൂട്ടാൻ വളരെ രസകരമാണ്. അത് അധികം അത്ര വിലയും